ക്രിസ്ത്യൻ ആധ്യാത്മിക കാര്യക്രമം ആശാ കു സന്ദേശ് മെസ്സേജ് ഓഫ് ഹോപ്പ്.